ആയിപ്പനെ കുമ്മുദിനി കാട്ടരങ്കല ഗായനാൻ രാഗ് ജോൺപുരി നിക്തോസ്തു മേഖല ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതാച്ച കരവ് ഇത്ലാൻ സ്വപ്ത ആകാശവാണി പണജി കേന്ദ്രാചേ ഹേ മഹാദേവ ചനൻ 11 വരാഞ്ചേർ ഹിന്ദിത്ലാൻ ഖബറോ ദില്ലി കേന്ദ്ര വയലാൻ സാക്ഷേപിത് കർത്താ.